സമ്പത്തൊക്കെ കുടുംബിച്ച സമ്പാദനി പുഖരിച്ചോറോ വഴക്കംകു ഫാൽഫാമസൈ ഞാൽഫാമസൈ വിറ്റിലോ ഫാമസൈ അത്താവും മതേ സമ്പക്കൻ ഫാമസൈ.